0: അധരം മധുരം വദനം മധുരം ഗമനം മധുരം വചനം മധുരം.
1: മധുരാതി മധുരമായ സായികൃഷ്ണുനി ദിവ്യ പാദാരവിന്ദമുലക്കു ഹൃദയപുഷ്പാന്നി സമർപ്പിസ്തൂ ഈനാടി പ്രേമാമൃതം കാര്യക്രമാനിക്ക് സ്വാഗതം. ഈനാടി കാര്യക്രമംലോ ജൂലൈ 3 1996 ഭഗവാൻ ബാബാവാരു മനക്കെന്തോ ദയതോ അന്നിച്ചിന ദിവ്യോപന്യാസം.

0: അധരം മധുരം വദനം മധുരം ഗമനം മധുരം വചനം മധുരം.
1: മധുരാതിമധുരമായ സായി കൃഷ്ണുനി ദിവ്യ പാദാരവിന്ദമുലക്കു ഹൃദയപുഷ്പാന്നി സമർപ്പിസ്തു ഈനാടി പ്രേമാമൃതം കാര്യക്രമാനിക്ക് സ്വാഗതം. ഈനാടി കാര്യക്രമംലോ ജൂലൈ 3 1996 ഭഗവാൻ ബാബാവാരു മനക്കെന്തോ ദയതോ അന്നിച്ചിന ദിവ്യോ